0: നിയമസ്വരൂപങ്ങളാണ്,
1: എംബോഡിമെന്റ്സ് ഓഫ് ലോ.
0: വ്യാപിച്ചു തന്നെ രാജ്യമനവും സമ്പദ്ഘടനകുടുംബവും പൊന്തവച്ചു.
1: ബൈ ഹിസ് പവർ ഓഫ് സ്പീച്ച് യു കൻ ഹാവ് ദ കിംഗ്ഡം ആൻഡ് വെൽത്ത്.
0: ജിഹ്വാഗ്രേ മിത്രബാന്ധവ വ്യാപിച്ചു മിത്രുലനു ബന്ധുവലനു അനേക രീതിയാ സംബന്ധമു ഗാമിച്ചുകൊണ്ടുവച്ചു.
1: ഇറ്റ്സ് ഓൺലി ദിസ് മൈറ്റി പവർ ഓഫ് സ്പീച്ച് ദാറ്റ് മേക്സ് ഓൾ യുവർ റിലേഷൻസ് ആൻഡ് ഫ്രണ്ട്സ് ഇന്റിമേറ്റ്.
0: ബന്ധനം പ്രാപ്തി വാക്കു ചേട്ടനെ മനം ബന്ധുത്തുലമൈപ്പോതുണ്ടാവും, പരാധീനമൈപ്പോതുണ്ടാവും, സ്വാതന്ത്ര്യാന്ന് പോകൊട്ടുകൂട്ടുണ്ടാവും.
1: We are bound by this speech and we become parasites, slaves and others.
0: Jihvagre maranam sthiram maranam kudanu vaaku chetane sambhavistu untundali.
1: Death also happens because of this speech.
0: Vaaki manavunaku pranam.
1: This talk is the life of man.
0: Vaakke jeevitamunu ennemukku.
1: The sense of talking is the backbone in human life.
0: Vaakku mahattaramaina shakti kaligina tundi.
1: Speech has mighty power.